ഉണ്ടാകും. യോയ്മയായ താവുതെല്ലാം അൻപമാണ് മലിമ തായ്പം പാൻപത് സീതയായി നാഥയായി കയായി പൂൻപിയ ശീലാസാദി കുണവി കയാന സീതയായി നാഥയായ തുളു ഗ്രഹണി നമോ തായ്പം പാൻപന ഖുയിന തുമ്നുന ലൈരപതി മപ്പൂമാന പിരിവ സീതയായി നാഥയായ തൂഭംഗ രുഹീതന.